കിളക്കേ ചിരിപ്പ് വരും സമയത്തിലേ, എന്നതാൻ രഹസ്യമോ ഇരയത്തിലേ, നിനക്കാൽ കിളക്കേ ചിരിപ്പ് വരും.